0: വധു സംവർദ്ധന മണ്ഡല വാഹന ഹത്സി അസുഖയാക് മിസിൻ ജനത വധു സംവർദ്ധന മണ്ഡലേണമേൻ മോട്ടോറാത്ത് ഡിപ്പാർട്ട്മെന്റ് ലിയാപതിഞ്ചി കരത്തിബു വാഹന ഹത്സി അസുഹയാക് മേവനവിട്ട മണ്ഡലേ സത്തു നൊമേത്തി ബവ് ജാതിക വിഘടന കാര്യാലയ മകൻ നികുത്കർ വാർത്താവക്ക് സന്ദഹൻ വേണോ പാസ്കു ഇരുദാ പ്രഹാരയുടെ സംബന്ധ പ്രധാന സഹകാരുകൊണ്ട് സഹറാൻ ഹസീം സമഗേക്വ് കന്തൂരു കീപേക സിറ്റ മറാഗന വരണ പ്രഹാറുകളുടെ പവാ പുറന്തു ലബാദുൻ പുദ്ഗലിയക്കു എമ നടു വിഭാഗീതി രാജ്യ സാക്ഷി കരുവക്കുലിസ് ഇതിർപത്വമിൻ തീർണാത്മക തുറത്തുറു രസക് അനാവരണക്കല്ലീനോകിലമായി അത് ദിവൈന് വാർത്താക്കറാണി. ദ്യുനു പിള്ളിക്ക വികിരണ താക്ഷണ ഉപകരണ മിലദീഗനിമേ പ്രസംപാദന യാന്ത്രണി ദിഗിന്തികട്ടും പ്രമാദ വീമേൻ രട്ടട്ട് ആർത്തി കലാപ്യാക് സിധുവായതായി വൈദ്യ സിവിൽ ഐതിഹാസ കമ്പനി വന്ന് വൈദ്യവരുങ്കെ മതയെ ദിവൈന് വാർത്താക്കള തീയണം. വിളവ് ദശനഹായായി വിനാടി പണസ് ദേക്കായി
1: වසක් පුරා ජාතියක් විශ්වාසය තිබූ ලොතරැයි නොවේ කිරුළ මහජන සම්පත දැන් සතියේ දින හතේම මහජන සම්පත රටටම සම්පත සතියක ලක්හඬ.

0: அப்படி அதை வினாடி விசிதேகாய் மே சமஹார வெளாவட்டேன் மே அப்படி அப்படியே ஹெக்கியாவ ஒக்கம தாளதீன்னு மே வாஷ்ரூம் கேத்துலட்டேன் நே இதோ நிக்கங்க இன்னகவன் வானே டிரைவ் கண்ணகவன் பொடி சான்ஸாக ஹம்பேன கூட நே அப்பே பொசாயம் அப்படி ஹமதாக அம்மாவ மே பணதாக பண்ணினா உம்பல சிந்து கேக்கணும் அரை யார ஒன்றும் பிரச்சனை கப்பி நிகாங்க மே அமதக்கல தானோட பிடி மேசிக்கிற தட்டுவாக தானகவன் நே ஹேமதமாய் அப்படி இன்னி தவதுரட்ட தேவை ஏகே ஹெம் கரண்டோனே காமரேட்ட விழா நான காமரேட்ட விழா சிந்து யூ ஏத்திதே அரை ஒவே ஏ ஹங்கிக்க தாட்சதாவே இதை முழு ரட்டம ஹொல்லனு ഗായകെ എന്നോട് ചാൻസ് കപ്പേ ഹതല തീനോ ആസമ സിന്ധു കേമതി കൊടുസാക് റെക്കോർഡ് കറാൻ ഈട പസ്സേ ബിന്ദുവായി ഹത്സ്യ ഹയായി തുംസിയ ഹെട്ട ഹയായി എക്കസിയ ഹെട്ട ഹയഡ് മീതായിരുന്നു വാട്സാപ്പ് കറാൻ ബിന്ദുവായി ഹത്സ്യ ഹയായി തുംസിയ ഹെട്ട ഹയായി എക്കസിയ ഹെട്ടായിട്ട് തന്നെ വാട്സാപ്പ് കറാൻ മുക്കത് കിയാന്നേ ആ തറുവാക്ക് വേണോത് ഹിമനത്തം ഹെങ്കിലമി ഇന്നോത് തീർന്നേ ഒയാകെ പറക്കൂണോത് നങ് സോറിമ തമൈ
1: ലളിതയെ ലളിത് റണതുങ് മനുഷ്യ ലളിത് ഉദയത്തെ ഹരില അപ്പിട്ട എം സി ആർക്ക് പെത്തര അന്നവേ സന്ധി അപ്പിത്തനും മക്കറി പ്രശ്നക്കില്ലാതെ സദ്യക്കിനോ
0: സദ്യ സിന്ധുകിനോ
1: സദ്യ സിന്ധുകിനോ കണ്ണാടി സ്ഥലങ്ങളിലേക്ക് ഒയിസ്ത നൊയിസ്തകില തേരെന്നേ സദ്യന്നോ
0: മട്ടയ തുണമൊക്കെ അക്കറി ഇതര കൗറിയാവില്ല തീഹിമെന്നെങ്കിൽ നിങ്ങൾക്ക് അപ്പിട്ട് അണുങ്കിയ ഉടനെ ഇത്തണ്ടമകയില്ല സാമാന്യങ്ങ തന്നെ നമ്മയുടെ ഇത്രവാക്കി പൊടി നീന്താക്താണോ പാന്ത്രമാവധി വെണ്ണോണിക്കൽ ഇതാകിനെ ഭാഗ്യന്നെ എന്തൊരു വേട്ടയിലെ വിനാടി ഭാഗ്യേനെ അര ലോക്ക് ബ്ലൂടൂത്ത് സെറ്റപ്പ് തീ ഏകാഗ്യനല്ലേ കൊള്ളാം കിതറ് ഭാഗ്യന്നെ പാന്ത്ര പഹാവിത്തരനകം പൊടിയോങ് മഹായ ഹമോ സിന്ധുക്കിയെന്ന് പെടാൻ കത്ത ഇതിങ് മേ അദ്ദേഹം ഓടത്തെതിന് ഏക അതുലി മങ്കിയാൻ മിനിസ്സു സിന്ധുക്കിയാൻ ഹരി ആസൈ ഹരിത് അപ്പി ഹമോമ കേമതി സിന്ധു അക്കിയാൻ അപ്പി ഹമോമ കേമതി ലസൺ മ്യൂസിക് കേക്കലേ അപ്പി ഏകനെ അപ്പി ഇതാക്കിന്നു മേ സോഷ്യൽ മീഡിയ വലിയ ഹേമ സിന്ധു അക്കിയാലേക്ക് ശേഖരണോ മിനിസ്സുക്ക് പ്രതികാര ലഭാകാൻ അപ്പി കേമതി ഏക എതനിങ് എഹാട്ട് അറങ്ങനെയില്ല ജാതിക്ക് തലയെ വെടയിക്കട്ടെ ഏക തുകറണോണിക്കല്ല അപ്പി ഇതുവോ ഏനിസാധമായി സംഗീതയായിട്ട് പുലുവൻ ജീവിതം വിളസ്കരാൻ ഏ വകയും ഏക്ക് ലസന് കടഹടകട പുലുവൻ മിലിയനകരണ മിനിസുങ്കി ഹിത് സോപത്കരാൻ ഒയാളത്തിൻ അന്ന് ഏ വകേ ഹിത്ത നീവൻ ആദരണീയ ലസന ഹടക്ന ഏ ഹട് വെനുവൻ വടിനാകമാ കഥലതിൻ അപ്പി ലാസി ഒയാ ഗായനാകരപ്പു ഗീതയ്ക്ക് പൊടി കൂട്ട സാക്ക് മമ്മി ആയമത്യാൻ ബിന്ദുവായി ഹത്സി ഹയായി തുൻസി ഹെട്ടായ ഏകസി ഹെട്ടായുടെ വാട്സാപ്പ് കരാം ബിന്ദുവായി ഹത്സി ഹയായി തുംസി ഹെട്ടായ ഏകസി ഹെട്ടായുടെ വാട്സാപ്പ് കരാൻ സമാഹാരണിൽ വാടകയെ തിന്നു പുലം മടണം സിന്ധുക്കിയാന്ന് ബേനെ അതുകൊണ്ട് മേഘതെ അപ്പി കിയാന്ന് വാട്ട ബരിനാ വാ ദണ്ണ് വാഗെ ആൽ വെക്കിന്നോ വെണ്ണു പുലോ ആകെ എതിരകനെ വെണ്ണു പുലോ ആകെ അപ്പച്ചിട്ട് അമ്മട്ട് ഒന്നിട്ട് സിന്ധുക്കിയാന്ന് പുലുവാങ്ങ് എന്നെത്തി നേത് ഏ ആയവത് അനുവദ് കരാൻ വെണ്ണു മേമലാക്കാണ്ടേ പൊടി അളുത്ത് വെടക് പെട്ടങ്ക തന്നെയാണോ മേഘതാമേ അത് ഗരിയ പിടി എലിയെടുതാലേ അറി ഇതരണ്ട് പൊടി ഇങ്കിയാക്ക് ഇതറായി വാട്ട അപ്പി ദീലതീൻ മേ ഇങ്കിയ തേരുംഗത്ത് ദാസ് ഗാനക് മേ വിനകൂട അവിടെ പ്രതിചാരതാക്കുല ഹമാറായി ഇതിങ് ഏ ആയ അതറുടെ എകതുവിൻ നീ ലക്ഷ്യഗണന ജനതാ വയസ്സാക്കേ സിന്ധുകിയാന്ന് വയസ്സാക്കനേ കൗറു മുണോ കിവത് കലാവ ആട്ടെക്കിയനിട വയസ്സാക്കനേ നീ ആദരിടത്ത് വയസ്സാന്നതി കൂട്ടി നീ നിങ്ങ ഓണമകനിട്ട് തമണ്ടെ ഹെഗിയ വക്തിനോടുള്ള ലസൺ ഗീത ഗാനാകരൻ അണ്ണി വാറിങ് അവര് അബേ ഗീതയെ കൊടുസാക്ക് റെക്കോർഡ് കല്ലേവൺ ഉദയഹത്തായി വിനാടി വിസിഹായായി വിലാവേ

ോട്ടിയ പവർ സുപ്രി ടാഗ് സഹ ഗ്രാൻഡ് സുപ്രി ടാഗ് സുപ്രി റിമോട്ട് എൻ എൽ ബി

0: അനുഷ്ക റസാഞ്ചന ദ സിൽവ അധ്യക്ഷനയാക്ക.
1: മുക്കത് മേ ബത്തെ അത് വേണ്ട നന്ദ സൈയെ രാഹുൽ നിന്ന് അയ്യേ അയ്യേ എയ്മേ ഒന്നേ അയ്യേ സൈറ്റ് സൈ ഞങ്ങൾ എത്തുള്ളത് എന്നാണ് അയ്യേ ഞമുക്ക് എത്തുള്ളത് അനേ അയ്യേ അയ്യമേ.
0: സത്യാന്തയെ രാത്രി 9 ITN ബലന്ന പാട്ടിതേതല
2: ഒബേ കോടിപതി സിഹിനയ അദ സബേ വേയിദ രാത്രി 10 ലക്കണ്ട അഹന്ന ജാതിക ലോട്ടറി മണ്ഡലയെ സീനുമ ടിക്കറ്റ് പത്തോട ജാഗ്രാഹി പ്രതിഫല അദ രാത്രിയേമ ഒബട കിയന ഇക്കമ റേഡിയോവ ലക്കണ്ട.

ഹരിമനസ്സനായി ഹരിമശുദ്ധനായി റൈറ്റ് വെടി വേള ഗാനത്തിൽ മാർത്തേക്ക് അവസാന വശയം സിന്ധു കേരള കേരള കിമുദ നിയമായി ക്യൂ ആ

0: വേദനാവ്
1: മകനുവതിനി സുരു കറുപത്ത് സഹാരൻ ഉപയമിയന തുരു
2: ഹദുത്തു തെലിമ ഹെങ്കിമി ജീവമാന ഉത്കർഷയ
0: ആദരണീയ ജ്യോതി
3: ആദരണീയ ജ്യോതി
1: രസോദയേ ബന്ദിയേനു രഹൈ ജീവിതേ
2: അഹിമി ആദരേ ജീവമാന ഹഡ
0: ആദരണീയ ജ്യോതി ഇരിദാ രാത്രി ഹത്തിട്ട് ഹിമാലയക്ക്
2: ജോ ജോ രാധാരയ